ഫാനുഗ ഖാബ ഫയ ഖലുനബി ഇബ്രാഹിം ഗഫാനായ് ഇസ്ഹാഖ് ഗഫാനായ് യാഖൂബ് ഗഫാനുഗ ദീന തിമം കലേ ഫാനു തബഅവ വദാഗതിമി അല്ലാഹൻ എവ്വസിച്ച ശരീകുർമകി തിമം മിന്നൻ ഒക്കമിനൂനെ ഈ തിമം മിന്നഷായ് മീസ്തകുന്ന അല്ലാഹ് ദവ്വി ഫളു വന്തകം ഗതരിം വാകമകി എഹനെ കമകു മീസകുൻ കുര ഗിനമീഹും ഇക്കലാംഗ ശുക്രനു കുരതേ.

0: ਮਿਹਰ ਗੜਿੰਗ ਹਿੰਦੂ ਅਗਟ ਤੀਸ ਮਿਨਟ ਅਡੋ ਸਮੁੰਥੇ ਗੇਂਦਵਣਿ ਦਿਵਹਿ ਰਾਜੇ ਗਡੁ ਦੇਂਗਲ ਗੁਣ ਮੇ ਖੁਰਿਆ ਦਾਣਿ ਮੁਸਹਫੁਂ ਫਿਲਾਵਲੇ ਮਿ ਪ੍ਰੋਗਰਾਮ ਆਇਕੋ
1: ਮੁਸਹਫੁਂ ਫਿਲਾਵਲੇ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്തഫം ഫിലാവളെ മിസിൽസിലാ പ്രോഗ്രാം താടോ സ്വാമി ഗന്ധവായ്മ ഹബ്ബിയഫുണ്ണ മർഹബ ദണ്ണവ പ്രോഗ്രാം മേക്ക് ബദൽ കൊല്ലി ആൾവണ്ട് ആളവണ് മേ മഹമ്മദ് റമീസ്. മുസ്തഫം ഫിലാവളെ മേദഗെ പ്രോഗ്രാം ഗമഗനസ്തനി സൂറത്തു തോറുഗെ ഫണർവണ ആയത്തും ഫെഷകെ സൂറത്തുഗെ എത്തിരിസ് വണ ആയത്തുഗെ നിയല ദരിവരംഗത്തുക ബാബരിവി ഫാത്മ സബീന നാസ്മ അബ്ദുർ റഷീദ് ഷസ്ലീന അഹമ്മദ് അദീ ഫൗസിയ മുഹമ്മദ്. ഫിലാ നങ്കു അദബാണി അൽക്കാരി അലി വഹീദ് അബ്ദുറഹ്മാൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മുസ്ഹഫും ഫിലാവളിഗെ മിയദുഗെ മി പ്രോഗ്രാം ഗ കിയവാണി സൂറത്തു തൂറുഗെ ഫണറവണ ആയത്തും ഫഷായഗെ എ സൂറത്തുഗെ തിരീസ് എവ്വണ ആയത്തുഗെ നിയല മിയദുഗെ മി പ്രോഗ്രാം അഡവസാ ഹുരിഹാ ബേഫളും വെസ് ഫസ്സതേക സൗവിസ്വണ സഫാ ഹുളുവാഗെ മിയദുഗെ ഫിലാവൾ അഡവസവൻ തിബ്ബവും എതെ മിയദുഗെ ഫിലാവൾ എമ്മെ ഫുറതമ മുദറിസ് കിയാദേന. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون إن المتقين في جنات ونعيم

0: ഹെൽമെറ്റ് നോട്ട് വിസിബിൾ. ലോ ബിവാ ഫിർഷാന ഹേതു അസലം ഫന്ദ ഹോഗി ഹദയാ കാ ഹെൽമെറ്റ് ഫോൺ
1: ഫിർഷാൻ വരം ഹാരാം വാണികം ഹണ്ണനിഗി ഫാരിക്ക അഗുബുഡു സെൻട്രു ഫുളിയക വിസ് ഇന്തിസാർ കൊഫാൻ ഫിർഷാൻ ഹെൽമെറ്റ് ഉംഗാദിനി ഫിർഷാൻ ദകി ആരിം വാ ലോബി ഫിർഷാൻ ഹേയോഹാലുഗവുമ ആരി അബദമ എതേ എതും ഫിർഷാന ഗെല്ലുമിൻ ലിബിദാണിതി ആരി കമ്പുടുവ കമ്പുടുവ ഫിർഷാൻ ആരിങ്ങെ നസിഹതകി ഹെൽമെറ്റ് നാള സാക്കൽ നുദുവു എക്സിഡൻ്റെ മെതേരുവ ഹാലതുക ദിബേ ഗെല്ലും ഹെൽമെറ്റുകി സബബും ഇതക് ഗുണൈ കൊടകൊത്തെ ഫിർഷാൻ ഹെൽമെറ്റ് അളാകിൻ ദുവ്വായിരുവിസ് ഹുദ്ദ കുരേഫവ മിംവരവുരെ ബാറു സ്പീഡുക സാക്കൽ നുതുവാതി ഗവേദ ഖിലാഫ ഓവർടേക് നുകുരാതി മീ ഫിർഷാൻഗെ ഉഫന്ദു ഹുലിപുണു അഗുഹുരി ഹദിയായകംഗ ദെകേനികമം ഹീകുരം
0: ഫിർഷാൻ ദെക അബദുവിസ് ലോബിവാ മാരി മാരി തിയ ദിൻ നസേ അബദുവിസ് സാരെ ഹന്ദം ബഹട്ടാണ തീ ഹാക്കി കിലോയ ബക്കി
2: ದಿವೇ ಬಹುಗೆ ಫುಂಗ್ ಐಗುದ್ಮ ಶೌಗರು ಅಫರಾತ್ತರ ಖಾಸಕೊ ದಿವೇ ರಾಜಾ ಡುಂಗ್ ಡಿಸ್ತನಿ
3: ಬಸ್ವಾರ್

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരിക്കം മായകു
0: എക്കുവരിക്കം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകു റയിതുണ്ണ എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവ എമ്മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്

0: കടിങ്ങ കാഴ്ചഹി മേ തിവൈ രാജ്യക്കാടു
1: മേതു കേന മേതു കേന മേതു കേന മേതു കേന

0: നഫ്സാനി ദുളഹയോകം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും. അടുക്കൽ മെന്തി രാജ്യക്ക് അടുക്കി പ്രോഗ്രാം തൊടോ സോമഗെന്ത എമ്മെ ലൊബത്തെ അഹുണ്ണാഹുത്തുന്ന വരം ഉഫാവരി വര പാചരക്കേതെ തിബെ ഫുണ്ണ ദുളഹയോകമം എതെ നഫ്സാണികുത്തും ദുളഹയോകമം എതെ തിബെ ഫുണ്ണ ഹിംഹമ ജഹമം എതെ തിബെ ഫുണ്ണ ഹുരിയാകുത്തുക്കും ഉഫാവരിക്കമം എതെ തിബെ ഫുൺ ഹയാത്തം ഉഫാവരിക്കമ രീതി കുലത്തക ഹുരിഹാകുത്തുക്കും രീതി ഉഫാവരിക്കന്ത തിബെ ഫുണ്ണ ലിബും അൾഗുമെങ്കി ദുആയ്ക്ക് അൾഗുമേദിനെ തിബെ ഫുൺ കൊമ്മ വകുത്തു കീവ് സിംഹ മജെ ഉഫാവരി വകുത്തു കബും അൾഗുമെങ്കി കൊമ്മ മീഹക്കു സിമസെക്കെ കുറണി അൾഗുമെങ്കി നഫ്സുതക ഹിംഹ മജെ ഹുമ ഉഫാവരിക്കൻ ഹോദുമ അൾഗുമെങ്കി ബുറ മസെക്ക മി കുറണി അൾഗുമെങ്കി കൊമ്മ വകുത്തു കീവ് ഹയാതുക കൊമ്മ വകുത്തു കീവ് കൊമ്മ തജ്രിബാക്കി സുഫാവരി തജ്രിബാക്കൻ ഹെദേതോ എന്നമസ് ഇൻസാനി ഹക്കീകതകി അൾഗുമെങ്കി ദിരുൾമുക എക്കി ദുഹ എക്കി കുല അൾഗുമെന്ന ഫെന്നാനക എക്കി ദുഹ എക്കി തജ്രിബ തൾഗുമെങ്കി കുറൻ ജേനക അദിഹമയക്കി അൾഗുമെങ്കി ഇൻസാനു ബിമ ഏകേക ബലിമട്ക മതഹ മിഫത കന്തത തഹമൽ കുറൻ ജഹേക ബർദാസ് കുറൻ ദതി കന്തത സൽഗുമന ദിമാവാണക മികങ്കമ അൾഗുൻ മെൻ കുരിമത് ലാണി കിഹനെത്തോ മിഫത കന്തത ക മെ ദൾഗുൻ മെൻ ദെനകണ്ണ വി കൊൻ കൊതകത്തോ അൾഗുൻ മെൻ ഗ്രംസ ദുള ഹോ കന്ദി ബിഗത മ ഉഫാവരി കന്ദി ബിഗത മട്ടക അൾഗുൻ മെ മസക്ക കുറൻ വി കൊൻ നഫ്സാനി ബൽതക ഏകീഗ സൽഗുൻ മെൻ തിരുൾ മൈകൻ കുരിയ ദാം വി കൊയ് അൾഗുൻ മെ ബദസ് കുറൻ ജഹേ മിക മട്ടക അൾഗുൻ മെൻ പ്രോഗ്രാമി ഹാസ കുറൻ നഫ്സാനി ഏകീഗ ബൽതകും അരാഗത മട്ടക ಮಿಫದ ಫನಾರ್ತಕ ಫರ್ವಾ ದೇರುಗ ಸಮಲ್ಕನ್ ದೇಂಜೆ ಕಂತತ್ತಕ ಫದ ಬೇಫುಂಗ ದಿರುಳುಮುಗ ಕೊರಿ ಬಡಾಗತುಮುಗ ದಿರುಳು ಉಫಾವರ್ಕ ಕೊರಿ ಕೆಂದಿ ಮಟ್ಟಕ ಕಂತತ ಕೊರಿ ವಿದಾನುಗಳು ಮೇ ಪ್ರೋಗ್ರಾಮ್ ಗೆ ತಿರಿಗಮಿ ಮಾಲುಮಾತ್ ಕೆನೆ ಸೇತ ಮಸಿಕೆ ಕೊರಣಿ ಕೊಮೆ ಹಫ್ತೆ ಕ ಪ್ರೋಗ್ರಾಮ್ ಗೆ ಸಲ್ಗೊಮೆ ಮುಹಿಮ ಮಾಲುಯಕ ಕಮಾಗುಳೆ ತಜ್ರಿಬಾ ಕಾರ್ ಬೇಫುಂಗ ಕೆಲಮೆ ಪ್ರೋಗ್ರಾಮ್ ಕೊರಿ ಮಿ ಕೆಂದಿ ಅದಮಿ ಹಫ್ತೆ ಪ್ರೋಗ್ರಾಮ್ ಗೆ ಸಲ್ಗೊಮೆ ಬೇಫುಂಗ ನಾಯಕಿ ವಾಹಕ ದಕ್ಕಾಲನೆ ಮುಹಿಮ ಮಾಲು ಗೆಂಗೆ ತಮಿ ಹಫ್ತೆ ಗಳು ವಾಹಕ ದಕ್ಕಾಲಂ ಗೆ ಮಾಲು ಕಿ ಇಜ್ತಿಮಾ ಮಸಲ್ ತಕ ಅಮಿದ ನಫ್ಸಂ ಅನಿಯಾ ವೆರಬು ಗೆ ತಹಿ ಬಿಮ ಮಿ ಮಾಲು ಗ ಮಿ ಪುಣಾನಿ ಕೊಂ ವಾಹಕ ತಕೆ ತಮಿ ಅಗುಳಿ ಗಳು ಮೆ ದಕ್ಕ ಹುರಿ ವಾಹಕ ತಕ ಮಿ ಡಾಕ್ಟರ್ ಆಯಶತ ದಿನ ಸಲ್ಗೊಮೆ ನಮರೆ ವಾಹಕ ದಕ್ಕಾಲಂ ಬೇರ್ ವಡೆ ಅಂದ್ರೆ ಡಾಕ್ಟರ್ ಕಿನೆತ್ ವರಬ್ಬೋಡ ಮರಹಬ ಹೆಂಗೆ ತೋ
2: ಶುಕ್ರಿಯಾ ಹೆಂಗೆ ತೋ
1: ದ್ವಸ್ತಕ ಫೋನಿಕಾಸ್ ಡಾಕ್ಟರ್ ಬದ್ದ ವರ ಮುಫಾ ಅಳು ಮಿಂಗೆ ಹೊಂತರಿನ ಡಾಕ್ಟರ್ ಗೆ ಮಮ್ಮ ತಜ್ರಿಬಾಯಿ ಡಾಕ್ಟರ್ ಗೆ ಇಲ್ಮು ವರ ಗಿನ ಮಂಫಾತಕ್ಕೆ ಇರಾದ ಕುರಿ ಮೇರೆ ಕುರಾಣ ಇರಾದ ಕುರಿ ಬೇತಿ ಬೇ ಫೋನ್ ಮೀ ಅಳು ಮಿಂಗೆ ಪ್ರೋಗ್ರಾಮ್ ಹಮ್ ಗಾಗಣಕ ಗಡಿಂಗ್ ಹೈರ್ ಕುರಿ ದಾರ ಡಾಕ್ಟರ್ ಮನ್ನಾಕಿ ಬೇರ್ ವಡಾನ್ವಾಣ ಬೇ ಫೋನ್ ನಾಯಕಿ ಗೆ ಮೇರೆ ಸಲ್ಮೆ ವಾಹಕ ದಕ್ಕಾರ ಹಾಸಕೋತೆ ಗಾಮಿದ ನಫ್ಸ ಮೀ ಅಣಿಯಾ ವೆರಿವು ಇಜ್ತಿಮಾಯಿಕೆ ಮಸಲ್ ತಕ ಗುಳಿಗೆ ಅಣಿಯಾ ವೆರಿವು ಅನಿ ಕೀ ಬೆಗೆಂತೋ ಮಸ್ತಲ್ ತಕ್ಕೆ ಕೀ ಕುಬಾತೋ ಅಮಿದ ನಫ್ಸ ಅಣಿಯಾ ವೆರಿವು ಮಕ್ಕಿ ಕುಬಾತೋ ಮಿ ಕಾಕಂತ ಮೀ ಕುರಾಣಿ ನಫ್ಸಾಣಿ ಕೊಂಕಾಲ ಮಸಲ್ ತಕ್ಕೆ ದಿಮಾವ ಬಯತ್ತೋ ಕೊಂಕಾಲ್ ಬಯಲ್ತಕ್ಕೆ ದಿಮಾವ ಬಯತ್ತೋ ತಾಮಲ್ ಕುರ ಬಯತ್ತೋ ಮಿ ಫದ ಮಾಲು ಮಾತ ಡಾಕ್ಟರ್ ಹಿಸಾ ಕೊದ್ದೆ ಬಾನೆ ಮಿಮ ತುವೆ ಫೋನ್ ಅಳ್ಗೊಮೆ ಮೀ ಬಯತಕ್ಕೆ ಕೊಡಿರು ಕೊಡಿಗೆ ತೆರೆ ಬದ್ದು ಹೋಗಲ್ಲ
3: ದುಳಹಿಯೋ ಸಿಹತಕ ನಫ್ಸಾಣಿ ದುಳಹಿಯೋ ಕಂಕ.